ബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശാന്തനാഥ സുബ്രഹ്മണ്യം ഓം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശാന്തനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശാന്തനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശാന്തനാഥ സുബ്രഹ്മണ്യം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര സുബ്രഹ്മണ്യം ഓം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഓം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ചന്ദ്രനാഥ സുബ്രഹ്മണ്യം ജയ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ചന്ദ്രനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം.